0: എവിറ്റ് ജീവമാണ് സത്വയാൻ സതരദേന ഗായന കർബീൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാന ദേവിയാൻ വാർസേട സിയലു കൗരവേ വേവായി കേന
1: സോരേഷ്യേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേന തുണ്വന സ്വർഗ്ഗേ സിയോൻ ഹീ വാർസേഗേ സിംഹാസനേ ഇദിരിയേ സിടിന വെടി മഹല്ലൻ 24 ദേന സ്വകീയ കിരുലു ബിമദമ ദേവിയാൻ വാർസേദിരിയേ വെന്ദ വെടിപിൻ
2: ഒബ സദാ കാലൻ സദാ കാലേട ഗൗരവേ ലബാനട സുദുസു ദേവിയാൻ വാർസേ

ഈ പദ രചനയെ സഹസംഗീത നിർമ്മാണ ഗരു ബേസിലിൻ ജയകുടി പീതുമ ഗീതഗായനെ കല്യാണി വഞ്ചനാഥ് സമഗ് സേവിനി രാജപക്ഷ നവസംഗീതാധ്യക്ഷനെ സുദത് പ്രിയശാന്ത്.